കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: കണ്ട സമാധാനിപ്പിക്കാൻ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
4: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
5: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
4: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

പാട്ടം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

NTFM എന്നും നിങ്ങൾക്കൊപ്പം. കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. മറക്കാതെ കേൾക്കുക റേഡിയോ കൊച്ചി 90 FM കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ പ്രത്യേക വിവരാധിഷ്ഠിത പരിപാടി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശു പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു

സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM-ൽ ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കുന്ന വിവരാധിഷ്ഠിത പരിപാടി കേൾക്കാം, ലോകവൃത്താന്തം. വിവിധ രാജ്യങ്ങളിലെ സമകാലിക വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി മറക്കാതെ കേൾക്കുക. ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ വൈകിട്ട് 7 മണിക്ക് പുനഃപ്രക്ഷേപണം, തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ലോകവൃത്താന്തം.

0: കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ

യോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്, ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്, പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: നല്ലതായിട്ട് ഗുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പാലക്കാട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾ

റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത്

0: നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായി കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭമായ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സരളി വരിശകൾ, മധ്യസ്ഥ വരിശകൾ, ജണ്ഡവരിശകൾ എന്നിവയാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജണ്ഡവരിശയിലെ 6-ാമത്തെ ജണ്ഡവരിശയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കിയായ 7-ാമത്തെ ജണ്ഡവരിശയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇന്നിവിടെ പഠിക്കാനെത്തിയിരിക്കുന്ന കുട്ടികൾ കാക്കനാട് നിവാസിയായ അശ്വതി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, തൃപ്പൂണിത്തുറ നിവാസിയായ ദേവകി, കലൂർ നിവാസിയായ ഐശ്വര്യ, മാവേലിക്കരയിലുള്ള ഏഞ്ചല് എന്നിവരാണ്. പഠിപ്പിക്കുന്നത് നീലമ്പേരൂർ സുരേഷ് കുമാർ. ജണ്ഡവരിശയിലെ 7-ാമത്തെ ജണ്ഡവരിശയിലേക്ക് നമുക്ക്

കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആറാമത്തെ ജണ്ട വരിശ, അതായത് സ സ സ രീ രീ രി ഗ ഗ എന്ന ജണ്ട വരിശയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിക്കുന്ന നമ്മൾ ആ മൂന്ന് സ സ സ, അതിന് പകരം സ സ, അതായത് സ പാടിയിട്ട് ഒരു ദീർഘം കഴിഞ്ഞ് അടുത്ത സ.

ഇനി നമുക്ക് മൂന്നാം കാലം. ഇപ്പോൾ നമ്മൾ പാടിയത് രണ്ടാം കാലമാണ്. ഒന്നാം കാലം സാധാരണയായി ജണ്ട വരിശയിൽ നമ്മൾ പാടാറില്ല. ഒരടിയിൽ ഒരു സ്വരം വരുന്നതാണ് ഒന്നാം കാലം. ജണ്ട വരിശ ഇരട്ടി സ്വരങ്ങൾ, രണ്ട് സ്വരങ്ങൾ വീതം വരുന്നത് കാരണം രണ്ടാം കാലം മുതലാണ് നമ്മൾ സാധാരണ പാടി തുടങ്ങാറ്. മൂന്നാം കാലം പാടുമ്പോൾ

ആദിതാളത്തെക്കുറിച്ച് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതാണ്. ഒരടിയുണ്ട്, അത് കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം വീണ്ടും അടിച്ച് വീശും, വീണ്ടും അടിച്ച് വീശും. നമ്മൾ ലഘു ദ്രുതം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സുകളിൽ. ജണ്ഡവരിശയും ആദിതാളത്തിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് നാലാം കാലം പാടുന്ന രീതി.

റേഡിയോ കൊച്ചി 90 FM അവതരിപ്പിക്കുന്ന ആരോഹി എന്ന കർണാടക സംഗീത പാഠത്തിലെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വരിശകൾ എല്ലാ ദിവസവും തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ശബ്ദവുമായിട്ട് സ്വരങ്ങൾ നല്ലപോലെ ഇണങ്ങിച്ചേരുന്നതിനു വേണ്ടി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. സ്വരം പാടുന്നതിനൊപ്പം തന്നെ അകാരം കൂടി പാടാൻ ഇനി ശ്രമിക്കുക. സ്വരം പാടി അതിൻ്റെ അകാരം കൂടെ പാടുമ്പോൾ നമ്മുടെ ശബ്ദവുമായിട്ട് സ്വരസ്ഥാനങ്ങൾ വളരെയധികം ചേർന്ന് നിൽക്കും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ

0: വസ്തുതയാണ്.
1: ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

കൊച്ചി 90 FM-ൽ ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കുന്ന വിവരാധിഷ്ഠിത പരിപാടി കേൾക്കാം, ലോകവൃത്താന്തം. വിവിധ രാജ്യങ്ങളിലെ സമകാലിക വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി മറക്കാതെ കേൾക്കുക. ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ വൈകിട്ട് 7 മണിക്ക് പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക്. ലോകവൃത്താന്തം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: കുണ്ടാങ്കടവ് എന്ന കുഗ്രാമം, അത്തിപ്പുഴയ്ക്ക് അക്കരയാണ് ആ നാട്. അവിടെ ഒരു ഓലമേഞ്ഞ വിദ്യാലയമുണ്ട്, ഒപ്പം കുറച്ചധികം നാട്ടുകാരും.
4: മുൻപ് അത്തിപ്പുഴയ്ക്ക് പാലം ഉണ്ടായിരുന്നില്ല. എന്റെ കുട്ടിക്കാലത്ത് അഞ്ച് നഴിക നടന്നും കടവ് കടന്നൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. എത്രയോ കാലം പരിശ്രമിച്ചിട്ടാണ് ഇവിടെ ഒരു സ്കൂള് കിട്ടിയത്. സ്കൂൾ അനുവദിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ സ്ഥലം തരാമെന്നുള്ള വാഗ്ദാനവുമായി മാനേജർ രംഗത്ത് വന്നു. ഒടുവിൽ എല്ലാം അയാൾക്ക് സ്വന്തമായി.
3: ശ്രീനിവാസന്റെ രചനയിൽ സിബി മലയിൽ ഒരുക്കി 1986 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, അതിൽ കോർത്തിണക്കിയ ഹാസ്യരംഗങ്ങളും മനോഹര ഗാനങ്ങളും ഒക്കെ വഴി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പോലും അത് സാമൂഹിക അംശങ്ങൾ ധാരാളമുള്ള ഒരു സുന്ദര സിനിമ കൂടിയുമാണ്.
5: പഠിക്കാൻ ഞാൻ ഇത്തിരി മോശമായിരുന്നു, സമ്മതിച്ചു. തട്ടിമുട്ടി 10-ാം ക്ലാസ് പാസ്സായപ്പോ പറഞ്ഞ സ്ഥലത്തൊക്കെ അപേക്ഷകൾ അയച്ച് കാത്തിരുന്നു. വല്ല നെയ്ത്തിനോ വീടിപ്പണിക്കോ പോവാന്ന് വെച്ചപ്പോ സമ്മതിച്ചില്ല. ദുരഭിമാനം മുറുക്കാൻ കട തുടങ്ങാന്ന് വെച്ചപ്പോ അത് സമ്മതിച്ചില്ല. പുതിയ വരക്കിലെ ഗോവിന്ദൻ മാഷ്ടറുടെ മകനായി ജനിച്ചു പോയതാ എന്റെ ശാപം.
3: ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ ലയിപ്പിച്ചിരിക്കുന്ന വിമർശന സ്വഭാവമാകട്ടെ, സമൂഹത്തെ പറ്റി മാത്രമല്ല സമൂഹത്തിലെ അംഗങ്ങളായ തൊഴിലും കർത്തവ്യങ്ങളും കടപ്പാടുമൊക്കെയായി ജീവിതം മുൻപോട്ട് നയിക്കുന്ന തികച്ചും സാമൂഹിക ജീവികളായ നാം ഓരോരുത്തരെയും സംബന്ധിക്കുന്നതാണ്. ഉപജീവന വഴിയിൽ പുലർത്തിപ്പോരേണ്ട പൗരബോധത്തെപ്പറ്റി കൂടിയാണ്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം സമൂഹത്തിൽ അന്നും ഇന്നുമൊക്കെ നിലനിന്നു പോകുന്ന അനേകം ദുഷ്പ്രവണതകൾ തുറന്നുകാട്ടിക്കൊണ്ട് ഇന്നും സവിശേഷമായി മലയാള സിനിമാ ചരിത്രത്തിൽ അങ്ങനെ നിലനിൽക്കുകയുമാണ്.
6: കഴിഞ്ഞ തവണ യേശുവിനെ നടന്ന ഫലത്തിലായിരുന്നല്ലോ.
5: അതെ, അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്.
7: അത് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ വേറെ ധാരാളം ഉണ്ടല്ലോ.
5: പക്ഷെ ഞങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം. ഞങ്ങൾക്കും പി ടി ഉഷമാരെ എം ടി വത്സവമാരെ ഇവിടെ സൃഷ്ടിക്കണം.
7: ഓ, സൃഷ്ടിച്ചോളൂ. ആവശ്യമാണെന്ന് തോന്നുമ്പോ ഞാനും കുറെ പേരെ സൃഷ്ടിച്ചോളാം.
5: നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കയ്യിൽ കാശുള്ള ഒരു കൈവളത്തി കാണിച്ച പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. മുതലാളിയുടെ 5-8 ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാണ്.
7: അതുകൊണ്ട്
5: അല്ല, വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തി കീറിയോ ചില്ലറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല,
7: അത്രയേ ഉള്ളൂ.
3: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും, പ്രത്യേകിച്ച് പ്രായത്തിലല്പം മുതിർന്നവർക്ക്, പഴയ ചില പത്രവാർത്തകൾ ഓർമ്മയുണ്ടാകും. വ്യാജ അധ്യാപക യോഗ്യത സർട്ടിഫിക്കറ്റുമായി തൊഴിൽ നേടിയവരെ പറ്റിയുള്ള വാർത്തകൾ, 4 പതിറ്റാണ്ടിനും മുൻപ് നടന്ന ഒരു തട്ടിപ്പ്. തട്ടിപ്പെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം മറ്റൊരു തലത്തിൽ നിൽക്കുന്നതാണ്. ഇന്ന് കേൾക്കുന്നത് പോലെ പണത്തട്ടിപ്പും മറ്റുമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടകയിലെ മൈസൂർ അടക്കമുള്ള മേഖലകളിൽ നിന്ന് വ്യാജരേഖകൾ സ്വന്തമാക്കി പണം നൽകിയും സ്വാധീനം കൂടി ഉപയോഗിച്ചുമൊക്കെ തൊഴിൽ നേടുകയാണ് അവർ ചെയ്തത്. അതും ഏതെങ്കിലും ഒരു തൊഴിലല്ല, അധ്യാപക ജോലിയാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വന്തമാക്കിയത്. വേണ്ടത്ര യോഗ്യതയില്ലാത്ത അധ്യാപകർ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുകയെന്നത് സാമൂഹിക ഭവിഷ്യത്തുകൾ കൂടി ധാരാളമുള്ള സംഗതിയാണ്. അത് വളർന്നു വരുന്ന തലമുറയോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് അധ്യാപകർക്കുള്ള യോഗ്യതകൾ സമൂഹത്തിൽ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൽ കഥാനായകൻ ദിവാകരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അധ്യാപകനായി മാറിയവനാണ്. സുഹൃത്ത് വിജയനാണ് അയാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്.

0: അതിനയാളെ പ്രേരിപ്പിക്കുന്നതും പ്രാപ്തനാക്കുന്നതും വ്യാജരേഖ വഴി അധ്യാപകനായ വിജയൻ തന്നെയാണ്. കുണ്ടാങ്കടവ് എന്ന ഓണം കേറാ മൂലയിൽ ഒരുപറ്റം ഗതികെട്ട വിദ്യാർത്ഥികളുടെ അധ്യാപകനായി മാറുകയാണ് ദിവാകരൻ. തുടർന്ന് അവിടെ കാണുന്നത് തൊഴിലും അതിൽ പുലർത്തേണ്ട മാന്യതയും കർത്തവ്യബോധവും തുടങ്ങി അനേകം തലങ്ങളുള്ള കാഴ്ചകളും അത്തരം ചില കാഴ്ചകളുടെ കേൾവി അനുഭവവുമാണ് ഈ സിഗ്നേച്ചർ അധ്യായത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
1: Pencil is very beauty of the family and the country in the radio come and going of the completely boys and girls and butterflies.
2: Nannai pache kadupam ithri korcha kolla
3: late aka nalle na paalum panjarum korcha asiyandu kootalo
2: adisthanaparamaya vidyabhyasam illatha kuttigal ayirundu ee sadhanangalude peru paranju thodangiyirikku nalladu ee kannadi pena പുസ്തകം ഡെസ്ക് ബെഞ്ച്
3: ഓയി താറാവ് അങ്ങനെ അങ്ങനെയാണായിട്ട്
4: ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും.
3: അതെ. ഇതിന് മലയാളത്തിൽ പേരെന്ന് പറയും, ഇംഗ്ലീഷിൽ ചോറിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്നില്ലേ?
5: കണ്ടിട്ടില്ല.
3: അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്.
0: മോഹൻലാൽ മനോഹരമാക്കിയ കഥാനായകൻ ദിവാകരൻ യഥാർത്ഥത്തിൽ ആദർശധീരനായ ഒരു പഴയ അധ്യാപകന്റെ മകൻ കൂടിയാണ്. ഗോവിന്ദൻകുട്ടി മാഷിന്റെ ഏകപുത്രൻ. കഥാപാത്രത്തെ കുഞ്ഞാണ്ടി അവതരിപ്പിച്ചു. പിതാവിന്റെ ആഗ്രഹത്തിനൊത്ത് വിദ്യ തേടാതെ പോയ അയാൾ പത്താന്തരം എങ്ങനെയൊക്കെയോ കടന്നുകൂടി. ജീവിതത്തിൽ ഒരു കരപറ്റാനുള്ള ശ്രമങ്ങൾ പലതയാൾ നടത്തിക്കഴിഞ്ഞു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇതിന്റെ പേരിൽ ദിവാകരൻ അവഹേളനങ്ങൾ അനേകം സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്.
6: ആദ്യം കാശുണ്ടാക്കാനുള്ള വഴി ആലോചിക്കും. കുളിച്ചേരാ. ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ്? കുണ്ടാങ്കണവ്. കുണ്ടാങ്കണവ് തനി കുഗ്രാമം. ദിവസേന വെറുതെ ചെന്ന് ഒപ്പിട്ട് പോന്നാലും ഒരുത്തനും ചോദിക്കാനില്ല.
7: പക്ഷെ ഞാൻ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്?
6: തനിക്കടും മലയാളം എഴുതാൻ വായിക്കാൻ അറിഞ്ഞൂടെ?
7: അത് കഷ്ടിച്ചറിയാം.
6: ആ എന്നാ ബാക്കിയൊക്കെ മനോധർമ്മം പോലെ അങ്ങ് ചെയ്താൽ മതി. രണ്ട് ചായ എടുത്ത്.
8: എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ?
6: ആയി.
8: എന്ത് ജോലി?
6: കളക്ടർ. ഇവിടുത്തെ കളക്ടറാ ഇപ്പൊ.
8: ഗോവിന്ദൻകുട്ടി മാഷ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാ. അങ്ങയുടെ മകൻ ഒരു ജോലി ഇല്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയതാ.
6: അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഇങ്ങനെ നാട്ട്.
8: 100 രൂപയോ?
6: അതെ, കഞ്ഞി വെച്ച് കുടിക്കാൻ. വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ.
8: ചുമ്മാ അല്ല ഗുണം പിടിക്കാത്തത്.
6: എന്തോ എന്തോ
8: ഒന്നുമില്ലേ.
6: ഓ, ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഈ നാടും മടുത്തു. ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ. ആ കെട്ട് അങ്ങ് കുണ്ടാങ്കട വെച്ച് നയിച്ചാ മതി.
0: ഗതികേടുകളിൽ നിന്ന് കരകയറാനാണ് സുഹൃത്ത് വിജയൻ ആ തട്ടിപ്പ് മാർഗം അവതരിപ്പിച്ചപ്പോൾ സന്ദേഹത്തോടു കൂടിയാണെങ്കിൽ പോലും ക്രമേണ അയാൾ അതിനിറങ്ങി പുറപ്പെട്ടത്. ഒരധ്യാപകനാകാൻ മൂലധനം തട്ടിച്ചും മോഷ്ടിച്ചുമൊക്കെ സ്വരുക്കൂട്ടിയ പണം തന്നെയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹോദരിയുടെ മാലയാണ് മോഷ്ടിച്ചത്. സ്കൂൾ മാനേജ്മെന്റിന് പണം നൽകാൻ നാട്ടുകാരെ നടക്കാൻ പോകുന്നില്ലാത്ത ഗാനമേളയുടെ പേരിലും പറ്റിച്ചു. അങ്ങനെ നേടിയ പണം കൊണ്ട് ആ നാട് വിട്ടുപോയി അയാൾ കുണ്ടാങ്കടവ് സ്കൂളിലെ അധ്യാപകനായി നിയമനവും നേടി. പിതാവ് ഗോവിന്ദൻകുട്ടി മാസ്റ്റർ അപമാനത്താൽ വലഞ്ഞിരിക്കുകയാണ്. ദിവാകരന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രാപ്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാ നാട്ടിൽ അവർക്ക് സമീപമുണ്ട്. മേനക അവതരിപ്പിച്ച സുജാത എന്ന യുവതി. സ്കൂളിൽ ഭക്ഷണം വയ്പാണ് സുജാതയ്ക്ക് തൊഴിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവിടേക്ക് കുട്ടികൾ പലരും എത്താൻ കാരണം അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ ആശ്രയമായ ആ ഭക്ഷണമാണ്. അതെ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ അക്കാലത്തെ ദരിദ്ര ജീവിതങ്ങളുടെ നേർക്കാഴ്ച കൂടിയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഈ രംഗങ്ങളുടെ ആഴം അത്രയൊന്നും മനസ്സിലായില്ല എന്നും വരാം.
3: What is this? This a bag?
6: പഠിപ്പിച്ചോണ്ടെങ്കിൽ മുമ്പ് ഇത് കിടിച്ചോണ്ടിരുന്നല്ല. ഞാൻ സ്കൂളാണെന്ന് നോക്കിയത് എന്റെ ശരിക്കുള്ള സ്വഭാവത്തിനെ
7: പിടിച്ചോട്ടുണ്ട്.
6: അല്ല സാർ, പഠിപ്പിച്ചോണ്ടെങ്കിൽ ഫ്രണ്ട് വന്ന് ഗോഷ്ടി കാണിക്കാ, അവശബ്ദം ഉണ്ടാക്കാ, എന്റെ ശ്രദ്ധ പോകുന്നു. സാർ ഇവിടെ എവിടെ നിന്ന് പിടിച്ചുവിടെ? ഇവിടെ എവിടെ നിന്ന് പിടിച്ചുവിടാൻ?
8: ഈ ഉപ്പ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നത്.
6: എന്ന് വെച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ
7: മാറ്റോട്ട് വന്നെ.
8: സൈലൻസ്.
7: എന്താ എന്താ എന്താ പ്രശ്നം?
6: അല്ലേ സാർ, പഠിപ്പിച്ചോണ്ടിരിക്കും.
7: അവക്ക് മാഷേ മാത്രമല്ല ഞങ്ങളെ ഒക്കെ പുച്ഛവാ. പക്ഷെ ഒന്ന് പറയാൻ നിർത്തിയില്ല.
6: എന്ന് വെച്ചാ
7: എന്ന് വെച്ചാൽ
6: പഠിപ്പിച്ചോണ്ടിരിക്കും.

0: നോക്കിയ പോലെ.
1: അടുത്ത ആഴ്ച സ്കൂൾ പരിശോധനയ്ക്ക് വരണുണ്ട്. ചാർട്ട് ഉണ്ടാക്കുക, ടീച്ചിംഗ് നോട്ട് ഉണ്ടാക്കുക, അങ്ങനെ ആയിരം കുട്ടി ജോലികളുണ്ട്. ഇയാൾ അതിനൊക്കെ ശ്രദ്ധിക്കേ.
2: ആരാ വരുന്നത്?
3: കുണ്ടാങ്കടം എന്ന നാട്ടിലെ ആ ഏക പ്രൈമറി വിദ്യാലയത്തിന്റെ കാഴ്ചകൾ ഏതൊരാളുടെയും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഏറെ ശോചനീയമായ വിദ്യാലയ കാഴ്ചകൾ. പ്രധാനാധ്യാപകൻ പോലും സ്കൂൾ സമയം മറ്റു പരിപാടികളുമായി നടപ്പാണ്. സ്വന്തം കൃഷിയുടെ മേൽനോട്ടമൊക്കെയായി. ക്ലാസ് സമയം തയ്യൽ ജോലികൾ ചെയ്യുന്ന അധ്യാപിക വരെയുണ്ട്. ചാക്കുകൾ കെട്ടി തിരിച്ചതാണ് ക്ലാസ് മുറികൾ. ഓലമേഞ്ഞ മേൽക്കൂര, അതിന്റെ ഇടയിൽ കൂടി വെള്ളം താഴെ വീഴുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നല്ലൊരു മഴ പെയ്യാൻ ജീവനക്കാർ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അധ്യാപനം നിർത്തി വേഗം വീട്ടിൽ പോകാമല്ലോ. അവിടെയുള്ള കാര്യങ്ങളൊന്നും നേരാൻ വണ്ണമല്ല നടക്കുന്നത്.
4: എങ്ങനെയുണ്ട്? രണ്ടു മാസ വേനലവധി, ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ്, സംക്രാന്തി, തിരുവാതിര തുടങ്ങി കാളപൂട്ടിന് വരെ ക്ലാസ് ഇല്ല. ഇവിടെ മാനത്ത് മഴക്കാർ കണ്ട മാഷന്മാരുടെ മുഖം തെളിയും. അഞ്ചു വർഷത്തിൽ ഒരിക്കലാ ഷെഡ് കെട്ടി മേയുന്നത്.
3: അവരെക്കാളൊക്കെ ആത്മാർത്ഥത എന്തായാലും ആദ്യം മുതൽ തന്നെ ദിവാകരനുണ്ട്. കയ്യിലിരിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് പിടിക്കപ്പെടുമോ എന്ന ഭയവും നന്നായി അയാളിലുണ്ട്. തനിക്ക് പറ്റുന്നതുപോലെ ദിവാകരൻ അവിടെ അധ്യാപനം പയറ്റുക തന്നെയാണ്.
2: സുജാത, എനിക്ക് ഉപകാരത്തിന് വളരെ നന്ദിയുണ്ട്.
4: അങ്ങനെ ഒരു ഉപകാരം ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്.
2: സുജാത പറഞ്ഞിട്ട ക്ലാസ്സിലെ ഇത്രയും കുട്ടികള്, എല്ലാരും എന്റെ ജോലി.
4: ജോലി? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. വയലിൽ കിളയ്ക്കാൻ പോയാ ദിവസം 10 രൂപ ഉണ്ടാക്കാം. അടുത്ത ഇൻസ്പെക്ഷൻ വരെ നിങ്ങളുടെ ജോലി സുരക്ഷിതമായല്ലോ. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെന്നല്ല, ഇവിടെ ആരും അത് ഓർമ്മിക്കാറില്ല. നിങ്ങൾ ഈ സ്കൂളൊന്ന് നോക്കൂ, ഒരു പശുത്തൊഴുത്തിനേക്കാൾ കഷ്ടമല്ലേ?
2: ഞാനൊരു മാഷല്ലേ, മാനേജറല്ലേ ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
4: നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, വാതുറന്ന് ചോദിക്കാൻ പരസഹായം വേണോ? കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണറില്ല, ഇരിക്കാൻ ആവശ്യത്തിന് ബെഞ്ചില്ല, എഴുതാൻ ചോക്കില്ല, ഒരു മൂത്രപ്പുര പോലുമില്ല. മനസാക്ഷി എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നട്ടല്ലുണ്ടെങ്കിൽ ആ മാനേജറോട് ഞാൻ ചോദിക്കൂ.
3: ആദ്യം തമ്മിൽ തെറ്റിയെങ്കിലും ക്രമേണ സുജാതയുമായി ദിവാകരൻ അടുക്കുന്നു. അയാളിൽ എവിടെയോ ഒരു നല്ല അധ്യാപകനും നല്ല മനുഷ്യനും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉള്ളിലുള്ള നല്ല അധ്യാപകനെ വാർത്തെടുക്കാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള അവളുടെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ അയാൾ സ്വീകരിച്ചു. അതിനായി പരിശ്രമിച്ചു. ക്രമേണ അയാൾ തരക്കേടില്ലാത്ത ഒരു അധ്യാപകനായി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ കൊണ്ടാകുന്ന വിധം ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന മോശം പ്രവണതകളിൽ പ്രതികരിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യമില്ലായ്മയെപ്പറ്റി. ഇതിനിടയിലും അച്ഛന്റെ ഇടപെടൽ വഴി ആ വ്യാജ സർട്ടിഫിക്കറ്റുകാരൻ മകൻ പിടിക്കപ്പെടുന്നതിന്റെ വക്കുവരെ എത്തുന്നു.
5: ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെ മാത്രം എനിക്ക് നേരെ കിടക്കാൻ കഴിഞ്ഞില്ല. എന്നാണ്ട് നീ ഒരു അധ്യാപകനായത്?
2: എന്നോട് ക്ഷമിക്കണം.
5: മാതാപിതാക്കളെക്കാൾ വലുതാണ്ട ഒരു അധ്യാപകന്റെ സ്ഥാനം, അറിയാമോ നിനക്ക്?
2: അച്ഛൻ
5: വേണ്ട, എനിക്ക് മതിയായി.
2: അച്ഛൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കും.
5: മാറി നിൽക്കും, വേറെ തടയരുത്, എനിക്ക് നിന്നെ കാണണ്ട.
3: എന്നാൽ മേലെയുള്ളവർ അറിഞ്ഞുള്ള, അവർ കൂടി പങ്കുപറ്റിക്കൊണ്ടുള്ള കള്ളക്കളി ആയതാണ് ദിവാകരന് രക്ഷയായത്. കഥാഗതിയിൽ വലിയൊരു മാറ്റം വരാൻ കാരണം പേമാരിയില സ്ഥാപനം നിലംപൊത്തിയതാണ്. തുടർന്ന നായകൻ അതുവരെ ഉള്ളിലൊതുക്കിയ കാര്യങ്ങളത്രയും താൻ വ്യാജ സർട്ടിഫിക്കറ്റ് വഴി അധ്യാപകനായ ഒരുവനാണ് എന്നതടക്കം സമൂഹത്തോട് വിളിച്ചു പറയുന്നു.
2: ഒരിക്കലും ദയാർഹിക്കാത്ത തെറ്റ്, മൈസൂരിൽ നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് കാശു കൊടുത്ത് വാങ്ങി വന്ന അധ്യാപകനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപാരം അവിടെ സജീവമാക്കിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും രാഷ്ട്രീയക്കാരും സ്വന്തം കീസ് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കെന്റെ തെറ്റിതിരുത്തണം, എല്ലാം നിങ്ങൾ തുറന്നെഴുതണം. നോക്കൂ, ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ പത്രത്തിന്റെ ഓഫീസിലേക്ക്.
3: തൊഴിലും തൊഴിലാളികളും തൊഴിലുടമയും സമൂഹവും, ഇതൊരു ശൃംഖലയാണെന്ന് പറയാം. പരസ്പര പൂരകങ്ങളായവ. ദൂരദൂരെ ഒരു കൂടുകൂട്ടം എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ തൊഴിൽദാതാവ് KPSC സണ്ണി അവതരിപ്പിച്ച അച്യുതൻ നമ്പ്യാർ എന്ന സ്കൂൾ ഉടമയാണ് പ്രത്യക്ഷത്തിൽ. എന്നാൽ ഒരു എയ്ഡഡ് സ്കൂൾ ആയതിനാൽ തന്നെ അധ്യാപകർക്ക് തൊഴിലും ശമ്പളവും നൽകുന്നത് സർക്കാർ സംവിധാനമാണ്. അവിടെ തൊഴിലെടുക്കുന്ന അധ്യാപകൻ പുലർത്തിപ്പോരുന്ന ഉത്തരവാദിത്തമില്ലായ്മ, വരുത്തിവെക്കുന്ന വിപത്ത്, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കൃത്യമായി ലഭിക്കാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. സ്കൂൾ സമയം വിദ്യാർത്ഥികൾക്കായി വിനിയോഗിക്കാത്ത അഥവാ തൊഴിൽ കൃത്യമായി എടുക്കാത്ത

0: രാജൻ നായരും കോയയും കല്യാണി ടീച്ചറും നാണുമാഷുമൊക്കെ അടിസ്ഥാനപരമായി തെറ്റുകൾ ചെയ്യുന്നത് യഥാർത്ഥ തൊഴിൽദാതാവായ സമൂഹത്തോടാണ്. കാരണം സമൂഹത്തിന്റെ നടത്തിപ്പ് യഥാക്രമം പുലരാനുള്ള സംവിധാനമാണല്ലോ ജനാധിപത്യ സർക്കാരുകൾ. സമൂഹത്തിന്റെ പണം കൊണ്ടാണല്ലോ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്.
1: കാണുന്നില്ലെങ്കിൽ കാണണ്ട, ഇനിയിപ്പോ ബെല്ലടിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ.
2: കുഴപ്പമുണ്ടായിട്ടല്ല, എന്നും കാലത്തെ ബെല്ലിന്റെ ശബ്ദം കേട്ട് ശീലിച്ചു, അതുകൊണ്ടാ ബെല്ല് കണ്ടില്ലല്ലോ.
0: ഈ സിനിമയിൽ അധ്യാപക സംഘടനാ കാഴ്ചകൾ കടന്നു വരുന്നുണ്ട്. പ്രധാനമായി സ്കൂളിൽ കുട്ടികളില്ലാത്തപ്പോൾ അവരെ ചേർത്ത് ഡിവിഷൻ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായി ക്ലൈമാക്സ് രംഗങ്ങളിൽ വ്യാജ അധ്യാപക യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെരുവിൽ ഇറങ്ങുന്ന ശ്രീനിവാസൻ കഥാപാത്രം വിജയൻ അടക്കമുള്ളവരുടെ രൂപത്തിലും. ഈ സിനിമയിൽ സംഘടനാ പ്രവർത്തന കാഴ്ചകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. എങ്കിലും അതിലേക്ക് കടക്കാനുള്ള ചില കൊളുത്തുകൾ ശ്രീനിവാസൻ ഒരുക്കിയിരിക്കുന്നു. ചിത്രത്തിലെ അധ്യാപകരിൽ ഒരാളായ ജഗതി ശ്രീകുമാർ കഥാപാത്രം നാണുമാഷ് വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർക്ക് സ്കൂളിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞ് കത്തയക്കുന്ന രംഗം കാണാം. ഒപ്പം യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കില്ലാത്ത പ്രധാനാധ്യാപകൻ കുഞ്ഞൻ നായർ എന്ന നെടുമുടി വേണു കഥാപാത്രത്തിനെതിരെയും അതിൽ ആക്ഷേപമുണ്ട്. യഥാർത്ഥത്തിൽ നാണുമാഷും കർത്തവ്യ മികവുള്ളവനൊന്നുമല്ല. അയാളൊരു മോശം അധ്യാപകനാണെന്ന് സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും അയാൾ ഉയർത്തിയ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ അയാൾക്ക് മാനേജർ ഇത് ചോദിച്ച് പരസ്യമായ ഒരു തല്ലു നൽകുന്നതിനപ്പുറം പ്രതികാര ബുദ്ധിയോടെ അയാളെ കൈകാര്യം ചെയ്തതായി സിനിമ പറയുന്നില്ല. അത്തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ സമൂഹത്തിൽ ശക്തമായ അധ്യാപക സംഘടനകളുടെ ഇടപെടൽ കാരണമായിട്ടുണ്ടാകാം. അതായത് ഈ രണ്ടു പക്ഷത്തും ശരിതെറ്റുകൾ തീർച്ചയായും ഉണ്ടാകാം. ശരികളിലും ചിലപ്പോഴൊക്കെ വീഴ്ചകളിൽ പോലും നേരിടാനിടയുള്ള ഭവിഷ്യത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സംഘടനകളും ആവശ്യമാണെന്ന സന്ദേശം അറിഞ്ഞോ അറിയാതെയോ ശ്രീനിവാസൻ പല സിനിമകളിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വരവേൽപ്പിലടക്കം ഇത് കാണാം. ഉദാഹരണമായി മറ്റൊരു ചിത്രമെടുക്കാം. ശ്രീനിവാസൻ സത്യനിധിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന പ്രശസ്ത ചിത്രം തന്നെ. പലതവണ നാം സിഗ്നേച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം. ബാലഗോപാലൻ ഫാൽക്കൺ പ്രൊഡക്ട്സ് എന്ന കമ്പനിയിലെ ജീവനക്കാരനാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
3: അഞ്ചു പൈസ ഇവിടുന്ന് സംഭാവന ഉണ്ടെന്ന് വിചാരിക്കുന്ന സംഭവിക്കുള്ളൂ.
4: അയ്യോ മാഡം, പിന്നെ തെണ്ടി ഒന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്.
3: പിന്നെ ആരാ?
4: എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ.
0: MA വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ആ വ്യക്തി ചെയ്തു വരുന്ന ജോലിയാകട്ടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ കൊണ്ടുചേർന്ന് വിപണനം നടത്തുക എന്നതും. ഇതിനായുള്ള യാത്രയിലാണ് അയാൾ അനിത എന്ന യുവതിയെ കണ്ടുമുട്ടുന്നത്. അവളൊരു സ്വകാര്യ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. നിലവിൽ അനിതയുടെ ഭവന സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല. എന്നാൽ ഒരു നാൾ അവർ സമ്പന്നതയിൽ കഴിഞ്ഞവരായിരുന്നു. കോടതി നടപടികളൊക്കെയായി പിതാവ് കൃഷ്ണൻകുട്ടി നായരുടെ വലിയ അളവ് സ്വത്തുകൾ അനിശ്ചിതത്വത്തിലായി. അതിനാൽ തന്നെ അനിത ചെയ്യുന്ന ജോലി ഭവനത്തിൽ നിന്ന് ആശ്വാസം പകരുന്നുണ്ട്. ഇങ്ങനൊരവസ്ഥയിലാണ് വീട് കയറി കച്ചവടം നടത്തുന്ന ആ സാധു മനുഷ്യൻ അനിതയെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത്. ക്രമേണെ അവർ പ്രണയത്തിലുമായി. അവളുടെ പിതാവിനും മാതാവിനും ആ ബന്ധം അറിയുകയും ചെയ്യാം. നഷ്ടമാകാനിടയുള്ള സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിൽ ധനം നൽകി സഹായിക്കുന്നത് ബാലഗോപാലനാണ്.
5: വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രൂഖിയെ.
4: അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ?
5: അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയേർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ
4: പറഞ്ഞോളൂ.
5: 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമാണെന്ന് നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ?
4: ഇല്ല.
5: മിടുമിടുക്കൻ അദ്ദേഹം എനിക്ക് ഉറപ്പു വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്റി അറിയണ്ട.
4: ഇല്ല, പറഞ്ഞോളൂ.
5: ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം.
4: അത്
5: ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കുകയാണോ?
4: ചേച്ചെ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പയല്ല. പ്രശ്നമില്ല, ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ?
5: അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ?
4: പിന്നെയും പിന്നെയും അത് തന്നെ

0: ഹലോ, എവിടെ പണയം വെക്കാം? അത് പറ
1: പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല.
0: അതെ, എന്നെ ഇങ്ങനെ അനിയനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല.
2: ബാലഗോപാലൻ കഠിനാധ്വാനം ചെയ്ത് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് മേടിച്ചതായിരുന്നു ആ ഭൂമി. എന്നാൽ സ്വത്ത് തിരികെ ലഭിച്ച കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും ഭാവം അയാൾ ഇനി അവർക്കത്ര സ്വീകാര്യനല്ല എന്നതും, കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട രാമകൃഷ്ണൻ എന്ന വക്കീലിനെ അവർ മകൾക്ക് വരനായി കണ്ടെത്തി. ബാലഗോപാലന്റെ തൊഴിൽ നഷ്ടമായത് തൊഴിലാളി പ്രശ്നമടക്കമുള്ളവ വഴിയാണ്. ആ തൊഴിൽ നഷ്ടം കൂടി അനിതയെ സ്വന്തമാക്കുന്നതിൽ വീണ്ടും അയാൾക്ക് മുൻപിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സ്ഥിരവരുമാനമില്ലാത്ത ഒരുവന് മകളെ നൽകാൻ ന്യായമായി ഒരു പിതാവ് മനസ്സ് കാണിക്കണമെന്നില്ല. അയാൾ മുൻപ് ഏറെ സഹായം ചെയ്തവനാണെന്ന കാര്യമൊക്കെ വാർത്തരായ മനുഷ്യർ പലരും മറന്നേക്കാനും ഇടയുണ്ട്. എങ്കിലും അനിത ബാലഗോപാലന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. തന്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് പ്രണയിനിയെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബാലഗോപാലൻ തന്നെയാണ്. എന്നിട്ടും കഥാന്ത്യത്തിൽ അനിത എത്തിച്ചേരുന്നത് തീരെ സ്വാർത്ഥമല്ലാത്ത ഏറെ നിഷ്കളങ്കമായ ബാലഗോപാലന്റെ സ്നേഹത്തിലേക്ക് തന്നെയും. ലളിത സുന്ദരമാണ് ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യനിധിക്കാട് ചിത്രം. അതിനേറെ സാന്ദ്രത പകരുന്നത് സാമൂഹിക പ്രസക്തമായി ശ്രീനിവാസൻ ഒരുക്കിയ ആ രചനാരീതിയും.
3: ഇന്നും ഗോതമ്പ് ദോശയാണോ?
4: അതെ മുത്തശ്ശി.
3: എന്റെ വയറിന് എന്റെ പിടിക്കയില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ.
4: മൂന്ന് നേരം അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ.
3: എന്തായി പറയുന്നത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ.
4: അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി, അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യം നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശു കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ.
3: എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? അരേക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ. അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി.
4: ഇത്രയും പഠിച്ചിട്ട് ബാലേട്ടൻ നല്ലൊരു ജോലി വേണ്ട മുത്തശ്ശി, അവിടെ ചെന്ന് പറമ്പിൽ കിളച്ചാ മതിയോ?
3: ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു.
5: ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്.
3: എന്താ വിശേഷം?
5: ഒരു ബസ് വാങ്ങിക്ക ആലോചിക്കാത്രേ.
3: കൊള്ളാലോ, അല്ലേലും അവൻ മെടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാതെ.
5: അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്, ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസോൾ ചെയ്ത 1/2 6 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്, കുറഞ്ഞ വിലക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ.
2: താൻ രാഷ്ട്രീയത്തിനെതിരാണെന്ന പ്രസ്താവന നായികയുടെ അമ്മയെ പരിചയപ്പെടുന്ന രംഗങ്ങളിൽ തന്നെ ബാലഗോപാലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ തന്നെ വിളിക്കരുതെന്നാണ് അയാൾ പറയുന്നത്. സ്ഥാപനയുടമയുടെ വാക്കുവല്ലാതെ വിശ്വസിച്ച് അയാൾ ആ സ്ഥാപനത്തിലെ തൊഴിലാളി പ്രതിഷേധങ്ങളിലടക്കം പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന വ്യക്തിയാണ്.
6: സംഘടനബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു കക്ഷിയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ.
7: നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ചു തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ?
6: പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ.
7: നമുക്ക് വിശദമായിട്ട് അതിനെ പറ്റി സംസാരിക്കാം.
6: സദാവെ, ഇന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം.
8: എന്ത് ചർച്ച?
6: യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം.
8: ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ട മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും.
6: ബീറുകൾക്ക് കൈവരഞ്ഞു തന്നെയാ വിളിച്ചിട്ടുള്ളത്.
2: തൊഴിലാളി സമരം വന്ന് കമ്പനി പൂട്ടിക്കഴിഞ്ഞ് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചപ്പോൾ അതുവരെ ഉടമയോട് കൂറുകാണിക്കാൻ ശ്രമിച്ച ബാലഗോപാലൻ എന്നാൽ അവിടെ ജോലിയില്ല. ഇതിനെപ്പറ്റി ഉടമയോട് സംസാരിക്കവേ ബാലഗോപാലൻ കേട്ട മറുപടി ഏറെ ശ്രദ്ധേയം.
8: സർ, എന്റെ സീറ്റിൽ വേറൊരാൾ കയറിയിരിക്കും സർ.
9: ഞാനല്ല, യൂണിയൻകാർ ഇരിക്കിയതാ.
8: അപ്പൊ ഞാൻ ഇനി എവിടെ ഇരിക്കും?
9: അവർ പറഞ്ഞ ഇവിടെ ഇരിക്കാം. വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം.
8: സാറിനറിയില്ല സർ, ഞാൻ യൂണിയൻ മെമ്പറല്ല.
9: അതാ കുഴപ്പമായത്.
8: യൂണിയനെ ചേർന്നില്ലെങ്കിൽ എനിക്ക് എല്ലാവരും സുരക്ഷിതത്വം തരാമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്?
9: അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം. മിസ് ബാലഗോപാലൻ, എന്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ കമ്പനി അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ യൂണിയനുകാർ പറയുന്നത് അനുസരിക്കുക. ഞാൻ രണ്ടാമത്തെ മാർഗം നോക്കി, നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോ നിങ്ങളുടെ സീറ്റിലിരിക്കുന്നവൻ യൂണിയൻ ഓഫീസിൽ ചായ കൊണ്ടു കൊടുത്തിരുന്നവനാണ്.
8: അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും സർ?
9: ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാം. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മുകളിൽ ദൈവമുണ്ടെന്നാണ്.

0: എനിക്ക് മുകളിലുള്ളത് യൂണിയൻ നേതാക്കളാണ്.
1: യൂണിയൻ അംഗമല്ലെങ്കിലും ഞാനൊരു തൊഴിലാളിയാണെന്ന് കേരളത്തെ ഓർക്കണം.
0: വർഗബോധമാണ് തൊഴിലാളിയെ തൊഴിലാളിയാക്കുന്നതെന്നും ബാലും മനസ്സിലാക്കണം.
1: യൂണിയൻ ഉണ്ടാക്കുന്നത് തൊഴിലാളികളെ സംരക്ഷണത്തിനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
0: എല്ലാ തൊഴിലാളികളുടെയും സംരക്ഷണത്തിനല്ല, യൂണിയൻ മെമ്പർമാരുടെ സംരക്ഷണത്തിന് എന്ന് തിരുത്തണം.
1: അപ്പോ ഞാൻ എന്ത് ചെയ്യണം?
0: മിസ്റ്റർ ബാലൻ, യൂണിയൻ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കും കൃത്യമായി വരിസംഖ്യ അടയ്ക്കുന്നവർക്കും മാത്രമേ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ അർഹതയുള്ളൂ.
1: താൻ തത്വശാസ്ത്രം ഒന്നും പഠിപ്പിക്കണ്ട, എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കാൻ വേണ്ട. മുതലാളിമാരുടെ ചൂഷണത്തെ എതിർക്കാൻ വേണ്ടിയാണ് തൊഴിലാളികൾ സംഘടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ നേതാക്കളാണ് ചൂഷകർ, അടുത്തിരിക്കുന്നവന്റെ കഴുത്തറക്കുന്ന നികൃഷ്ട ജന്തുക്കൾ. നിങ്ങളൊക്കെ അവതാരം കൊണ്ട് കിട്ടുന്ന ജോലി എന്റെ പട്ടിക്കൂടാ.
2: ഇതിന് മറ്റൊരു തലം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. തൊഴിലുടമയ്ക്ക് വേണ്ടത് തൊഴിൽ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ്. തൊഴിലാളിക്ക് പകരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ സാഹചര്യമുണ്ടെങ്കിലും അയാൾക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് ബാലഗോപാലനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നാളെ സാഹചര്യങ്ങൾ അനുകൂലമായാൽ മറ്റൊരുവൻ. എന്നാൽ തൊഴിലാവശ്യം ബാലഗോപാലനും ദിവാകരനും ദാസനും വിജയനുമൊക്കെയായി പലവട്ടം നമുക്ക് മുൻപിൽ പല രൂപത്തിൽ കടന്നുവരുന്ന തീർത്തും സാധാരണക്കാരായ മനുഷ്യർക്കാണ്. അവരുടെ അവകാശങ്ങൾ, മാന്യമായ വേതനമൊക്കെ നേടിയെടുക്കാനും ചൂഷണങ്ങൾ ചെറുക്കാനും തൊഴിലാളി സംഘടനകൾ കൂടിയേ തീരൂ. അതിൽ അംഗത്വമില്ലാതെ പോയതുകൊണ്ടാണ് ആത്മാർത്ഥതയുള്ള ബാലഗോപാലന് തൊഴിൽ നഷ്ടപ്പെട്ടതും ഉത്തരവാദിത്തരാഹിത്യം തെളിഞ്ഞു തന്നെ കാണുന്ന നാണുമാഷിന് ആ വിദ്യാലയത്തിൽ തുടരാൻ സാധിച്ചതും. ഇത്തരത്തിലും നമുക്ക് ഈ രചനകളിൽ അതിവായനകൾ നടത്താനാകും.
3: കുട്ടികളൊക്കെ നമുക്ക് പിടിക്കാം, പക്ഷെ നിങ്ങൾ ടി പി ടി ചേരണം.
4: പിന്നെ ഞാൻ ഒരു ചിട്ടിടാരും പറഞ്ഞിരുന്നില്ലേ, 2000-ത്തിന്റെ മാനേജർക്ക് ഞാൻ ഇനിയും കാശ് കൊടുക്കാറുണ്ട്.
3: നിങ്ങൾ വലിയ കുടുംബത്തിലെ ആളല്ലേ മാഷെ, മൂത്ത സഹോദരൻ ഉത്തർപ്രദേശ് കളക്ടറല്ലേ, അങ്ങനോട് കുറച്ച് കാശ് ചേരാൻ പറയണം.
4: അതൊക്കെ എന്റെ ആദർശത്തിനെതിരാ, ഞാൻ ഈ മാഷ പണിക്ക് വരാൻ തന്നെ.
3: അതൊക്കെ എനിക്കറിയാം, കാശിന്റെ കാര്യം വരുമ്പോ നമ്മൾ ആദർശമൊക്കെ കളയുന്നതാണ് നല്ലത്. ആദർശം.
2: തൊഴിൽ സമരത്തിന്റെ സമീപകാല ദൃശ്യങ്ങളിലും സാമൂഹിക നിരീക്ഷണങ്ങളിലുമെല്ലാം സംഘടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ചെടുക്കാൻ കഴിയും. കാരണം മാന്യമായി വേതനം ലഭിക്കുക എന്നത് അന്തസ്സോടെ ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായ സാമൂഹിക ഘടകം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടോ ശ്രീനിവാസൻ എന്ന രചയിതാവ് മിക്കപ്പോഴും ഇത്തരം തലങ്ങളിലേക്ക് തന്റെ തിരക്കഥകളിൽ കടക്കാറില്ല, മറിച്ച് വായിച്ചെടുക്കാവുന്ന ചില സൂചനകളൊക്കെ നൽകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ശ്രീനിവാസന്റെ രചനകൾ പലപ്പോഴും ഹാസ്യം, പ്രത്യേകിച്ച് ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകുന്നതായതിനാലാകാം ഇത്തരം രീതി അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ബോധ്യങ്ങൾ ഇത്തരത്തിലാകാം. എന്തായാലും മേൽപ്പറഞ്ഞതുപോലെ വായിച്ചെടുക്കാവുന്ന പല സൂചനകൾ അദ്ദേഹം ഈ ചിത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നൽകിയിട്ടുണ്ട്. 1999 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് മീഡിയം എന്ന പ്രദീപ് ചുക്ലി സിനിമയിൽ രചയിതാവായ ശ്രീനിവാസൻ അധ്യാപക സംഘടനകളെ അല്പം കൂടി ആക്ഷേപ സ്വഭാവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നതും കാണാനാകും. അവിടെ അവർ അർഹരുടെ പക്ഷത്തുനിന്ന് പണം വരാൻ ഇടയുള്ള വഴിയുടെ പക്ഷത്തേക്ക് ചില്ല മാറുന്നവരാണ്. സംഘടന ചലിക്കാൻ പണവും കൂടി വേണമെന്ന തത്വം അവർക്ക് പറഞ്ഞു നൽകുന്നത് കാര്യസാധ്യത്തിനായി ധനമേൽപ്പിക്കുന്ന ശ്രീനിവാസൻ കഥാപാത്രം ശങ്കരനാരായണൻ തന്നെയാണ്. മുകേഷ് അവതരിപ്പിച്ച ഗോകുലകൃഷ്ണനും ശങ്കരനാരായണനും ഒരേ ജോലി ലഭിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഒരേയൊരു പോസ്റ്റിനു വേണ്ടി സ്കൂൾ മാനേജർക്ക് പണം നൽകാൻ തയ്യാറായ അധ്യാപകരാണ്. നിവർത്തികേടാണ് കാരണം. യഥാർത്ഥത്തിൽ നിയമപരമായി ആ ജോലിക്ക് അവകാശം മുൻപേ ആ സ്ഥാപനത്തിൽ ലീവ് വേക്കൻസിയിൽ പഠിപ്പിച്ചിട്ടുള്ള ഗോകുലകൃഷ്ണനാണ്. എന്നാൽ സ്ഥാപന മാനേജർക്ക് താല്പര്യം പണം റെഡിയാക്കി വെച്ചിട്ടുള്ള ശങ്കരനാരായണനെ നിയമിക്കാനാണ്. നെടുമുടി വേണു അവതരിപ്പിച്ച ശങ്കുണ്ണി നായർ എന്ന ആ സ്കൂൾ മാനേജർ യഥാർത്ഥത്തിൽ ചതിക്കുന്നത് ആ രണ്ടുപേരെയുമാണ്. ഒരേ സമയം രണ്ട് രീതിയിൽ മികവിലും ധനസ്ഥിതി യോഗ്യത നിശ്ചയിക്കുന്ന കാഴ്ചകൾ ധാരാളമുണ്ട് ഈ ശ്രീനിവാസൻ രചനയിൽ. ഒപ്പം വേണ്ടത്ര പഠനങ്ങളില്ലാതെ പുതിയ അധ്യയന രീതികൾ പരീക്ഷിക്കുന്നതിലെ പോരായ്മകളും സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
5: ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ടി സി വാങ്ങി ഇവിടുന്ന് മറ്റു സ്കൂളുകളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ കുറഞ്ഞതും ഇപ്പൊ സ്കൂളും വീണതും.
6: എന്തടിസ്ഥാനത്തിലാണ് ഡി പി പി നിങ്ങൾ ഭയപ്പെടുന്നത്?
7: എന്തടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഇരുട്ടടി പോലെ ഡി പി പി ഇവിടെ കൊണ്ടുവന്നത്? അമ്പലത്തിൽ ഉത്സവം നടത്താൻ പോലും കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും. ഇത്രയും കുട്ടികളുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു പരിപാടിക്ക് അതൊന്നും വേണ്ടതാണോ?
8: ആര് പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ലെന്ന്?
9: ചർച്ച ചെയ്തിട്ടുണ്ടാകും, ലോക ബാങ്കുമായിട്ട് അവരാണോ അതിന് പണം കൊടുക്കുന്നത്?
10: പണം മുടക്കുന്നു ആരാവട്ടെ, വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരും അല്ലാത്തവരൊക്കെ ധാരാളം പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ ഡി പി ഇ പി ഇവിടെ ഇന്ത്യ ചെയ്തിട്ടുള്ളത്.
11: രക്ഷിതാക്കളുടെ ഭീതി അകറ്റാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്കൂളിന് ഈ ദുർഗതി വന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികളിനി എന്ത് ചെയ്യും, അധ്യാപകരെന്ത് ചെയ്യും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം.
12: ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് ഡി പി പി നല്ലതായിരുന്നു ചീത്തയായിരുന്നു പറയാൻ പറ്റൂ? റിസൾട്ട് ഏതോ പരാജയമാണെങ്കിൽ ഇത്രയും കുട്ടികളെ പിന്നെന്ത് ചെയ്യും? ഒരു കുഞ്ഞു വിളിച്ചിട്ട് അതിലിട്ട് മൂടാനോ? ഗലീലിയോ പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. അമ്മ അയാളെ എല്ലാരും ഭ്രാന്തരെന്ന് വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. പുതിയ ആശയങ്ങളെ എക്കാലത്തും എല്ലാവരും ഉയർത്തിയിട്ടുണ്ട്.
11: സുഹൃത്തെ, ഒരു സമ്പന്ന സമൂഹത്തിന് എന്ത് പരീക്ഷണമാകാം? ഇവിടുത്തെ പ്രശ്നം എന്താണ്?

0: പി വന്നു. പക്ഷെ സ്കൂളിന്റെ അന്തരീക്ഷം പഴയ തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങളില്ല, ഉള്ളവയ്ക്ക് മേൽക്കൂരയില്ല, മൂത്രപ്പുരയില്ല, കക്കൂസില്ല, ബോർഡില്ല, ചോക്കില്ല, ഡെസ്കില്ല, ബെഞ്ചില്ല. ഇതിനൊക്കെ വേണ്ടി ലോകബാങ്ക് ഒന്നും ചെയ്യുന്നുമില്ല.
1: വിരസമായ ക്ലാസ് മുറിക്കുള്ളിൽ വീർപ്പം മുട്ടുന്ന മർദ്ദിതനായ വിദ്യാർത്ഥിയുടെ മോചനമാണ് ഡി പി പി. അധ്യാപകൻ ഇന്ന് അവന്റെ സുഹൃത്താണ്.
2: ഒരു തർക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്കൂളിന്റെ അംഗീകാരം പോയി, അധ്യാപകരുടെ കാര്യം പോട്ടെ, ഡി പി പിയിൽ അവശേഷിക്കുന്ന കുട്ടികളുടെ കാര്യത്തെപ്പറ്റി അധികൃതർക്കൊന്നും പറയാനില്ല. എല്ലാ സ്കൂളുകളിലും ഡി പി പി നിർബന്ധമാക്കാത്ത എന്തുകൊണ്ടാണ്? രണ്ടു തരമല്ല, നൂറ് തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള സമ്പ്രദായമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. കാശുള്ളവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാം, ലോക നിലവാരത്തിൽ മറ്റുള്ളവരായി മത്സരിക്കാം. അതില്ലാത്തവന്?
0: ഈയിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, ഡി പി ഇ പി എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ ഡി പി ഇ പി? അനാഥരായി പോകാൻ ഇടയുള്ള നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു രക്ഷിതാവിന് പോലും അവന്റെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് ആഗ്രഹം. തടസ്സമായി നിൽക്കുന്ന പണം മാത്രമാണ്.
3: പുതിയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായി മരത്തിൽ കയറി താഴെ വീണ് പരിക്കേറ്റ അധ്യാപകന്റെ മരണം സ്വാർത്ഥ ലക്ഷ്യങ്ങളാൽ ആഗ്രഹിക്കുന്ന സ്കൂൾ മാനേജരും പാഠ്യ പദ്ധതിയിലെ പാളിച്ച മൂലം സംഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും പോലെയുള്ള കാഴ്ചകൾ സരസമായി സിനിമ അവതരിപ്പിക്കുമ്പോൾ പോലും എവിടെയൊക്കെയോ ഒരു അപൂർണത നിഴലിക്കുന്നുമുണ്ട്. കൂടാതെ ഈ പറഞ്ഞവയുടെ വിവിധ വശങ്ങൾ, പ്രത്യേകിച്ച് സംഘടനാശേഷിയുടെ പ്രാധാന്യമടക്കമുള്ളവ ആഴത്തിൽ പറഞ്ഞു പോകാൻ രചയിതാവ് ശ്രമിച്ചിട്ടില്ല എന്ന വസ്തുത ഇവിടെ ഉൾപ്പെടുത്താതിരിക്കാനാകില്ല എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും അത്ര സ്വീകാര്യമായി കരുതാനാകില്ല. അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളിൽ സംഘടിക്കാനുള്ള ശേഷിക്കും അതിനായുള്ള അവകാശങ്ങൾക്കും പ്രചോദനങ്ങൾക്കുമൊക്കെ വലിയ പങ്ക് തന്നെയുണ്ട് എന്നതാണ് കാരണം.
4: തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ ഗവേഷണത്തിൽ കേട്ടു, ഉടൻ തന്നെ ഞങ്ങൾ ജാഥ നടത്തി. അടുത്തത് മീറ്റിംഗ് ആണ്, പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം.
2: അത് കഴിഞ്ഞ്
4: ആലോചിച്ചിട്ടില്ല?
2: ആലോചിക്കണം.
5: മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും.
0: ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഗോകുലകൃഷ്ണൻ മാഷ് മുൻപാ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വെറുമൊരു തൊഴിൽ പരിചയത്തിന് വേണ്ടി മാത്രമാണ്. അയാൾക്ക് അവിടെ ക്ലെയിം ഇല്ല.
1: ഞങ്ങളുടെ കർമ്മ പരിപാടിയിലൂടെ ആ സത്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും.
0: അപ്പൊ എന്റെ സത്യം ആര് തിരഞ്ഞെടുക്കും?
4: ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല.
0: നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്?
4: അജണ്ട എന്ന് പറഞ്ഞാൽ
0: അജണ്ടയൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകനാണോ വലുത്? അധ്യാപക സംഘടനയാണോ വലുത്?
4: കുറെ അധ്യാപകർ ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു അധ്യാപക സംഘടന.
0: എനിക്ക് നേർക്ക് നേരെയുള്ള ഉത്തരം വേണം.
4: തത്വാധിഷ്ഠിതമായ
0: തത്വാധിഷ്ഠിതം വിടൂ. ഒരു അധ്യാപകൻ, ഒരു സംഘടന, ഏതാണ് വലുത്?
4: അത് സംഘടനയാണെന്ന് പറയാം.
0: ആണല്ലോ. എന്നാൽ നിങ്ങൾ ഗോകുലകൃഷ്ണൻ എന്നൊരു അധ്യാപകനെ സഹായിക്കാൻ പുറപ്പെടുന്നു, എന്നാൽ ഞാനോ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു.
4: മനസ്സിലായില്ല.
0: സാമ്പത്തികമായ അടിത്തറയില്ലാതെ ഒരു സംഘടനയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സംഘടനയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് അധ്യാപകർ ഒരേ തട്ടിൽ. അതിൽ ഞാനെന്ന് പറയുന്ന അധ്യാപകന് സംഘടനയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു പിണ്ണാക്കൂല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും?
4: മൂല്യാധിഷ്ഠിതമായി
0: ഈ മൂല്യാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവും ഒക്കെ മതിയാക്കൂ. 25,000 രൂപ ഞാൻ തരും. എന്നെ സഹായിക്കാനല്ല, ഗോകുലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ.
3: കുറ്റങ്ങളും പോരായ്മകളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വാർത്ഥതയുടെ ഇന്നത്തെ ലോകത്ത് തൊഴിലാളി സംഘടനകൾ നിലനിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ്. തൊഴിലാളി സംഘടനകൾ മാത്രമല്ല സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഏതൊരു വിഭാഗത്തിന്റെയും ന്യായമായ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഉതകുന്ന സംഘടനകളടക്കം ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. അതിൽ കക്ഷിരാഷ്ട്രീയമുണ്ടോ പൊടിയുടെ നിറം നോക്കിയാണോ ന്യായമായ അവകാശങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നതൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി വിലയിരുത്തേണ്ട സംഗതികളാണ്. ഇത്തരത്തിലുള്ള പോരായ്മകൾ സമൂഹത്തിലെ സംഘടനകൾക്കുണ്ടെങ്കിൽ അതിന് ബദലായി തിരുത്തലുകളോടെ മറ്റൊന്ന് ആരംഭിക്കുകയെന്നതാണ് ശരിയായ മാർഗം. എങ്ങനെയായാലും അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടനകൾ ആവശ്യം തന്നെയാണ്. അസംഘടിത വിഭാഗങ്ങൾക്ക് നേരെയാണ് ഏതു തരം ചൂഷണവും മേലെയുള്ളവരിൽ നിന്നുണ്ടാകുന്നതെന്നത് സമൂഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യം തൊഴിലുടമകളുടെ കാര്യത്തിലും ബാധകമാണ് താനും, പ്രത്യേകിച്ച് ചെറുകിട തൊഴിൽദാതാക്കളുടെ കാര്യത്തിൽ. ഇത്തരം ചില വിഷയങ്ങളിലേക്കാണ് ഈ സിഗ്നേച്ചർ അധ്യായത്തിന്റെ തുടർഭാഗം കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നതും. അടുത്ത അധ്യായത്തിൽ
6: മുതലാളി, മുതലാളി ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. തനി കാത് കേട്ടൂടെ.
7: ഓ, എന്നോടായിരുന്നോ? യോ, ഞാൻ മുതലാളി ഒന്നും അല്ല. സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്?
6: യൂണിയൻ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്.
7: എടുത്തോളൂ.
6: അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം.
7: ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട.
6: തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും.
7: എന്നാലും സാരമില്ല, യൂണിയൻ ജയിക്കട്ടെ.
8: സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ്. ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു.
6: ഒരു കള്ളം 100 തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാമെന്ന് വിചാരിക്കണ്ട. ആരോപണം മനസ്സ് നിഷേധിച്ചതാണ്. യൂണിയനോടുള്ള പക തീർക്കാൻ താനവനെ റോഡിൽ

0: തല്ലി ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ?
1: സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ.
0: നിന്റെ കുളിരുമാറ്റം എങ്ങനാന്ന് ഞങ്ങൾക്കറിയാവടാ.
1: സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാ മതി.
2: നിന്റെ നാശം അടുത്തിരിക്കാണെന്ന് കരുതിക്കോ.
1: എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ട മനസ്സിലാവും. ഞാനൂല്ല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും.
3: അവസാനമായിട്ട് പറയുക, യൂണിയനോടും വത്സനോടും മാപ്പി ചോദിക്കുക, വത്സനെ ജോലി തിരിച്ചെടുക്കുക.
1: തനിക്ക് നാണമില്ല ഇത് പറയാൻ. ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും.
3: ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവി വെച്ച് കാണാം.
1: കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം.
4: നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ രാഷ്ട്രീയം ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിപ്ലവ നേതാവ് ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണെന്ന് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. പ്രതിഭകൾ ഒരുക്കിയ ഒട്ടനേകം സിനിമകളുടെ കാര്യത്തിലും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ലെനിന്റെ ഈ വാക്കുകളുടെ അർത്ഥം വ്യക്തമാവുകയും ചെയ്യും. നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നല്ല രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ളവരായി മാറേണ്ടതും ഏറെ ആവശ്യമാണ്. സിഗ്നേച്ചറുമായി വീണ്ടും എത്താം.
5: സിഗ്നേച്ചർ
6: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
5: നിർവഹണം നിഖിൽ എബ്രഹാം.
7: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോൾ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാന്. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: യും നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങള് ചന്തകള് പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
1: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.